0: പരാമാലോ ഈ ഞാൻ ഒരു മകാം കൊണ്ട് ഏരിയയിലാഴോ ചേച്ചാ ഞമ്മൾ സംഭവം ടപ്സ് ഓൾ കണ്ടത് ഫരി ബ്രാനിന് And he's singing the train from Port Idlanav, where the whole train. Jala Jamal, he said, Inda, that they only made it jelly big one. But Aboriginal people called him Yamal people, Jala Jamal.
1: This one is called Money High, stacking up my money high.